0: SBS, a world of difference. You're with SBS Malayalam on mobile, online and on radio.
1: നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം മൊബൈലിലും ഓൺലൈനിലും റേഡിയോയിലും.
2: നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും SBS മലയാളത്തിന്റെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജൂൺ 25 വ്യാഴാഴ്ച. പുനഃപ്രക്ഷേപണം രാത്രി 8 മണി. ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. ഞാനിപ്പോഴുള്ള ഈ ദേശത്തിന്റെ പരമ്പരാഗത ഉടമകളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടികൾ തുടങ്ങുന്നത്. കമറുകൾ ജനതയ്ക്കും അവരിലെ ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞതുമായ എല്ലാ മുതിർന്നവർക്കും SBS മലയാളം ആദരവർപ്പിക്കുന്നു. ഒപ്പം നിങ്ങൾ പരിപാടി കേൾക്കുന്ന ഓരോ ആദിമവർഗ ദേശങ്ങളുടെയും പരമ്പരാഗത ഉടമകളെയും സ്മരിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ പരിപാടിയിലുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓസ്ട്രേലിയ പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുകയാണ്. ജൂലൈ 1 മുതൽ ഓസ്ട്രേലിയയിൽ നടപ്പിലാകുന്ന നിയമമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. പുതിയ സാമ്പത്തിക വർഷത്തിൽ മിനിമം വേതനവും പേരന്റൽ ലീവും സൂപ്പർ ആനുവേഷനിലുമടക്കം മാറ്റങ്ങൾ വരുന്നുണ്ട്. കൂടാതെ മുരിങ്ങ ഉൽപ്പന്നങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ അടുത്തിടെ കൊണ്ടുവന്ന നിയന്ത്രണം മുരിങ്ങ കൃഷിക്കാരെ എങ്ങനെയെല്ലാം ബാധിച്ചുവെന്നും ഇന്ന് നമ്മൾ പരിശോധിക്കും. ഒപ്പം ഓസ്ട്രേലിയൻ തൊഴിലിടങ്ങളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലുമെല്ലാം ഇന്ത്യൻ വംശജർ കടുത്ത വംശീയ അധിക്ഷേപങ്ങൾക്ക് ഇരയാകുന്നുണ്ടെന്ന പഠന റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തുവന്നിരുന്നു. ഈ വിഷയത്തിൽ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നും ഇന്ന് നമ്മൾ കേൾക്കും. ഒപ്പം പതിവ് പോലെ ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകളും മനോഹരമായ ഗാനങ്ങളുമെല്ലാമുണ്ട്. അതിലേക്കെല്ലാം പോകുന്നതിന് മുൻപ് ആദ്യം SBS മലയാളം ഇന്നത്തെ വാർത്ത.

ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള അവസാന ഓസ്ട്രേലിയൻ സ്ത്രീയെയും മടങ്ങിവരാൻ അനുവദിക്കുമെന്ന് ഓസ്ട്രേലിയൻ സർക്കാർ പ്രഖ്യാപിച്ചു. സിറിയൻ ക്യാമ്പിലുള്ള ഇവർ മടങ്ങിയെത്തുന്നതിന് സർക്കാർ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇവർ മടങ്ങിയെത്തുന്നതിനായുള്ള പെർമിറ്റിന് അപേക്ഷിച്ചതിനാൽ സർക്കാരിനി ടെമ്പററി എക്സ്ക്ലൂഷൻ ഓർഡർ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ആഭ്യന്തരമന്ത്രി ടോണി ബർഗ് പറഞ്ഞു. ഓസ്ട്രേലിയയിൽ മടങ്ങിയെത്തുന്ന സ്ത്രീയും കുട്ടിയും കർശനമായ നിരീക്ഷണത്തിന് വിധേയരായിരിക്കും. എവിടെയാണ് താമസിക്കുന്നത്, ജോലി ചെയ്യുന്നത്, പഠിക്കുന്നത് എന്നിവയെല്ലാം റിപ്പോർട്ട് ചെയ്യണം. ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് മുൻപ് സർക്കാർ ഏജൻസിയെ അറിയിക്കണം. ഇത്തരം നിയന്ത്രണങ്ങളാണ് ഇവർക്ക് ഏർപ്പെടുത്തുക. ഇവരെ നിരീക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും പൂർത്തിയാണെന്നും ഏജൻസി അതിന്റെ പൂർണ്ണ അധികാരങ്ങൾ ഉപയോഗിക്കുമെന്നും

0: എസ്ഇഒ ഡയറക്ടർ ജനറൽ മൈക്ക് ബർഗസ് പറഞ്ഞു. ടീൽ സ്വതന്ത്രർ എന്നറിയപ്പെടുന്ന രണ്ട് എംപിമാരുടെ നേതൃത്വത്തിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചു. സാലിസ്റ്റഗലും അലഗ്ര സ്പെൻഡറുമാണ് കമ്മ്യൂണിറ്റി സ്ട്രോങ് ഓസ്ട്രേലിയ എന്ന പേരിൽ പാർട്ടി രൂപീകരിക്കുന്നതായി പ്രഖ്യാപിച്ചത്. പാർട്ടിക്ക് ഒരു ഔദ്യോഗിക നേതാവ് ഉണ്ടാകില്ല. മറ്റ് ടീൽ എംപിമാരൊന്നും ഇതുവരെ പാർട്ടിയിൽ ചേർന്നിട്ടില്ല. പാർപ്പിടം, ജീവിത ചെലവ്, കാലാവസ്ഥാ വ്യതിയാനം, ആരോഗ്യം, വിദ്യാഭ്യാസം, വിശ്വാസ്യത എന്നീ മേഖലകളിൽ പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. രാജ്യത്തെ പ്രധാന പാർട്ടികൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് സാലിസ്റ്റഗൽ ചൂണ്ടിക്കാട്ടി.
1: And shape that. But I was concerned that too often politics was not based on merit, on clear facts, but it was based on vested interest, party brokers, ideology, and it left ordinary Australians behind.
0: അപ്പാർട്ട്മെന്റുകളുടെയും ഫ്ളാറ്റുകളുടെയും വിലയിൽ സിഡ്നിയെ ബ്രിസ്ബെയിൻ മറികടന്നേക്കുമെന്ന് റിപ്പോർട്ട്. ഇതോടെ യൂണിറ്റുകൾക്ക് ഓസ്ട്രേലിയയിലെ ഏറ്റവും വിലയുള്ള നഗരമായി ബ്രിസ്ബെയിൻ മാറുമെന്ന മാർക്കറ്റ് റിസർച്ച് സ്ഥാപനമായ ഡൊമൈൻ വ്യക്തമാക്കി. 2027 ആകുമ്പോഴേക്കും ബ്രിസ്ബെയിനിലെ ശരാശരി യൂണിറ്റ് വില 9% ഉയർന്ന് $8,93,000 പ്രവചനം. സിറ്റിയിലെ ശരാശരി യൂണിറ്റ് വില $8,55,000 കൂടില്ല എന്നും റിപ്പോർട്ട് പ്രവചിക്കുന്നു. ശക്തമായ ജനസംഖ്യാ വളർച്ച, നിക്ഷേപകരുടെ ആവശ്യം, വാടക വിപണിയിലെ ക്ഷാമം എന്നിവയാണ് ഈ കുതിപ്പിന് കാരണമായി ഡൊമൈൻ ചൂണ്ടിക്കാട്ടുന്നത്.

0: ഓസ്ട്രേലിയയിൽ ജൂലൈ 1 മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ്. ഓരോ സാമ്പത്തിക വർഷത്തിലും സർക്കാർ ഒട്ടേറെ നിയമമാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇനി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടപ്പിലാകാൻ പോകുന്ന പ്രധാനപ്പെട്ട നിയമമാറ്റങ്ങൾ എന്തെല്ലാമാണെന്നാണ് വാർത്തയ്ക്കപ്പുറത്തിൽ നമ്മൾ കേൾക്കുന്നത്. നികുതി, ശമ്പളം, പേരന്റ് ലീവ് തുടങ്ങിയ മേഖലകളിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഓസ്ട്രേലിയക്കാരെ കാത്തിരിക്കുകയാണ്. അഖിലശ്രീ ജയശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
1: ഈ വർഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്നാണ് മിനിമം ശമ്പളത്തിലെ വർധനവ്. ജൂലൈ 1 മുതൽ മിനിമം ശമ്പളത്തിൽ 4.75% വർധനവ് വരികയാണ്. അതായത് ഇനി മുതൽ കുറഞ്ഞ ശമ്പളം മണിക്കൂറിന് $26.44 ഉയരും. ഏകദേശം 28 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. മറ്റൊരു പ്രധാന മാറ്റം സൂപ്പർ വിഹിതവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇതുവരെ കമ്പനികൾ 3 മാസത്തിലൊരിക്കലാണ് സൂപ്പർ ആനുവേഷൻ തുക അക്കൌണ്ടിലിട്ടിരുന്നത്. എന്നാൽ പുതിയ നിയമപ്രകാരം തൊഴിലുടമകൾ ശമ്പളം നൽകുന്ന സമയത്ത് തന്നെ സൂപ്പർ പേയ്മെന്റ് നൽകണം. പണം നേരത്തെയും കൃത്യമായും അക്കൌണ്ടിലെത്തുന്നതുകൊണ്ട് ദീർഘകാല അടിസ്ഥാനത്തിൽ കൂടുതൽ കോമ്പൌണ്ട് റിട്ടേൺസ് ലഭിക്കും. 19 മില്യൺ ഗുണഭോക്താക്കൾക്ക് ഈ നീക്കം ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തുന്നത്. ഇതോടൊപ്പം നികുതി ഇളവുകളോടെ സൂപ്പർ ഫണ്ടിലേക്ക് മുൻകൂട്ടി നിക്ഷേപിക്കാവുന്ന പരിധി വർഷത്തിൽ $30,000 നിന്ന് $32,500 സർക്കാർ ഉയർത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം നികുതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഏറ്റവും കുറഞ്ഞ ടാക്സ് നിരക്ക് 16% നിന്നും 15% കുറയും. അതായത് $18,201 മുതൽ $45,000 വരെ നികുതി ബാധകമായ വരുമാനമുള്ളവർക്കാണ് ഈ ഇളവ് ലഭിക്കുക. കുറഞ്ഞ വരുമാനമുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിലൂടെ ടാക്സ് ഇളവ് ലഭിക്കും. ഉയർന്ന വരുമാനമുള്ളവർ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ നൽകേണ്ടി വരുന്ന മെഡിക്കെയർ ലെവി സർചാർജ് പരിധിയും ഉയർത്തിയിട്ടുണ്ട്. ശ്രദ്ധേയമായ മറ്റൊരു മാറ്റം പെയ്ഡ് പേരന്റൽ ലീവുമായി ബന്ധപ്പെട്ടാണ്. പെയ്ഡ് പേരന്റൽ ലീവ് 120 ദിവസത്തിൽ നിന്ന് 130 ദിവസമായി, അതായത് ഏകദേശം 26 ആഴ്ചകളായി വർദ്ധിപ്പിച്ചു. പങ്കാളികൾക്ക് എടുക്കാവുന്ന ലീവ് 15 ദിവസത്തിൽ നിന്ന് 20 ദിവസമാക്കുകയും ചെയ്തു. ജൂലൈ 1-നോ അതിനുശേഷമോ ജനിക്കുന്ന കുട്ടികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സെന്റർലിങ്ക് വഴിയുള്ള ഫാമിലി ടാക്സ് ബെനിഫിറ്റ് തുകയിലും വർധനവുണ്ടാകും. മറ്റു മേഖലകളുമായി ബന്ധപ്പെട്ട് വരുന്ന ചില മാറ്റങ്ങളും പരിശോധിക്കാം. കമ്പനികളുടെ പേരിൽ വ്യാജ മെസ്സേജുകൾ അയച്ചു പറ്റിക്കുന്ന സ്കാമേഴ്സിനെ പൂട്ടാൻ ഇനി കമ്പനികൾ അവരുടെ സെന്റർ ഐഡി നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. സെന്റർ ഐഡി രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നതിലൂടെ വ്യാജ സന്ദേശങ്ങൾ തടയാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ കടകളിൽ വിൽക്കുന്ന മീൻ ഏത് രാജ്യത്ത് നിന്നുള്ളതാണെന്ന് കൃത്യമായി എഴുതി വെക്കണം എന്നതുൾപ്പെടെയുള്ള മാറ്റങ്ങളും വരുന്നുണ്ട്. റെസ്റ്റോറന്റുകൾ, കഫേകൾ, ടേക്ക് എവേ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും ഇത് ബാധകമാണ്. ഇനി സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള മാറ്റങ്ങൾ പരിശോധിച്ചാൽ വിവിധ സ്റ്റേറ്റുകളിലെ പ്രധാന മാറ്റങ്ങൾ ഇങ്ങനെയാണ്. ന്യൂ സൌത്ത് വെയ്സിൽ ജൈവമാലിന്യ സംസ്കരണത്തിനുള്ള പദ്ധതി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും. വിക്ടോറിയയിൽ വാടകക്കാർക്കായി പോർട്ടബിൾ റെന്റൽ ബോണ്ട് സ്കീം നടപ്പിലാക്കും. വൈദ്യുതി നിരക്കുകളിൽ കുറവുണ്ടാകും. ക്വീൻസ്ലൻഡിൽ കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പുതിയ റിപ്പോർട്ടിംഗ് നിയമങ്ങളും ഇ സ്കൂട്ടർ നിയന്ത്രണങ്ങളും വരും. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കണ്ടെയ്നർ ഡിപ്പോസിറ്റ് പദ്ധതിയും ഇന്ധന സബ്സിഡിയും വിപുലീകരിക്കും. സൌത്ത് ഓസ്ട്രേലിയയിൽ നിങ്ങൾ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു എന്ന് നോക്കാതെ തന്നെ പ്രായമായ കൂടുതൽ ആളുകൾക്ക് ഇനി സീനിയേഴ്സ് കാർഡ് ലഭിക്കും. ACTയിലും ടാസ്മാനിയയിലും ആദ്യമായി വീട് വാങ്ങുന്നവർക്കുള്ള ഇളവുകളിലും സ്റ്റാമ്പ് ഡ്യൂട്ടി നിയമങ്ങളിലും മാറ്റങ്ങൾ വരും.
0: പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിൽ ജൂലൈ മാസം 1-ാം തീയതി മുതൽ നടപ്പിൽ വരുന്ന സുപ്രധാന നിയമമാറ്റങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്. അഖിലശ്രീ ജയശ്രീ തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാവുന്നതാണ്. ഇതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: SBS ഓഡിയോ
3: കേൾക്കാം നിങ്ങളുടെ മനസ്സിലണങ്ങുന്ന പരിപാടികൾ.
4: Can you describe that feeling for people who haven't experienced it?
5: SBS Hindi uplabdh karvata hai.
6: Far from the partisan politics.
7: 60-ലേറെ ഭാഷകളിൽ വാർത്തകളും മനം നിറയ്ക്കുന്ന പാട്ടുകളും പിടിച്ചിരുത്തുന്ന പോഡ്കാസ്റ്റുകളും നിങ്ങളെ കാത്തിരിക്കുന്നു.
3: SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ
6: sbs.com.au/audio.

0: പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ജോജോ ജോസഫിനൊപ്പമാണ് നിങ്ങൾ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്കും വ്യാഴാഴ്ച രാത്രി 8 മണിക്കും ഞായറാഴ്ച രാത്രി 9 മണിക്കും SBS മലയാളത്തിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ പരിപാടി കേൾക്കുവാൻ കഴിയും. കൂടാതെ തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസവും വൈകുന്നേരം 5 മണിക്ക് SBS മലയാളം ഇന്നത്തെ വാർത്തയും കേൾക്കുവാൻ സാധിക്കും. ഇനി നമ്മൾ പതിവ് പോലെ ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. വിവരങ്ങളുമായി AN കുമാരമംഗലം നമുക്കൊപ്പം ചേരുന്നു. കുമാരമംഗലം, കേൾക്കാമെന്ന് വിചാരിക്കുന്നു.
1: കേൾക്കാം ചോദിച്ചോ, പറയൂ.
0: കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ, ഇല്ലെങ്കിൽ അവരുടെ സ്വപ്ന പദ്ധതിയായി പ്രഖ്യാപിച്ചിരുന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. 100-ലേറെ ബസ്സുകൾ താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്ന് കരുതി RTOക്ക് കത്ത് കൊടുക്കുന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നു. ഇതിന്റെ ഒരു വിശദാംശങ്ങൾ, ഇതിന്റെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? സ്വകാര്യ ബസ്സുകളെല്ലാം പൂട്ടിപ്പോകുമോ?
1: ജോജോ, ഇതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ചും സർക്കാർ ഈ പ്രിയദർശിനി പദ്ധതി അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ സ്വകാര്യ ബസ് സംഘടനകൾ പറഞ്ഞിരുന്നു ഇങ്ങനെയായി കഴിഞ്ഞാൽ സ്വകാര്യ ബസ് വ്യവസായം പൂട്ടിപ്പോകും. കാരണം ഒരു നമ്മുടെ രാജ്യത്ത് തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തന്നെയുണ്ട്. അതായത് ഒരു നീതിയുക്തമല്ലാത്ത ഒരു മത്സരം സൃഷ്ടിക്കാൻ ആർക്കും സാധിക്കില്ല. ഒരു ഒരു സാധാരണ രീതിയിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരു കാര്യവും ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. പക്ഷെ സർക്കാരിൻ്റെതായ ഒരു സാമൂഹ്യ സുരക്ഷ അല്ലെങ്കിൽ സാമൂഹ്യ ക്ഷേമ പദ്ധതി ആയതുകൊണ്ട് തന്നെ അതിലൊന്നും ഇടപെടാനും ആർക്കും സാധിക്കില്ല. ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രിയദർശിനി പദ്ധതി വന്നതോടുകൂടി സംസ്ഥാനത്തെ എല്ലാ ഓർഡിനറി ബസ്സുകളിലും, ഓർഡിനറി ബസ്സുകൾ എന്ന് പറഞ്ഞാൽ KSRTCയിൽ യാത്ര ചെയ്തവർക്ക് അറിയാമായിരിക്കും, വെള്ള ബോർഡിൽ കറുത്ത അക്ഷരമുള്ള അക്ഷരത്തിൽ സ്ഥലപ്പേര് എഴുതിയ ബസ്സാണ് ഓർഡിനറി ബസ്. അതിന്റെ ഫ്രണ്ടിലും ഓർഡിനറി എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇത് പല വിഭാഗങ്ങളിലുണ്ട്. ടൗൺ ടു ടൗൺ ഓർഡിനറികളുണ്ട്, നഗരങ്ങളിൽ മാത്രം നിർത്തുന്നത്. അതുപോലെ തന്നെ ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓർഡിനറി ഉണ്ട്. ഏതാണ്ട് ഫാസ്റ്റ് പാസഞ്ചറിന് സമാനമായ സ്റ്റോപ്പുകളുള്ള സംഗതിയുണ്ട്. പിന്നെ ഓർഡിനറി ബസ്സുകളുമുണ്ട്. ഇതിലെല്ലാം തന്നെ സൗജന്യമാക്കിയതോടുകൂടി സ്ത്രീകൾക്ക് വലിയ അനുഗ്രഹമാണ്. കാരണം സുഖകരമായി യാത്ര ചെയ്യാം, പണം കൊടുക്കേണ്ടതില്ല. ഒരു വലിയ വിഭാഗം മധ്യകേരളത്തിലും അതുപോലെ തന്നെ

0: പഴയ തിരുവിതാംകൂർ ഭാഗത്തേക്കും ഈ കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു വിഭാഗം ബസ്സുകൾക്ക് പൂർണ്ണമായും സൗജന്യമായതോടുകൂടി യാത്രക്കാർ പൂർണ്ണമായും അങ്ങോട്ട് മാറി. ഈ സ്ഥലങ്ങളിലൊക്കെ അതായത് രാവിലെ ഒരു 7:30 മുതൽ 10 മണി വരെയും വൈകുന്നേരം ഒരു 4 മണി മുതൽ 7 മണി വരെയുമാണ് ബസ്സുകളുടെ പ്രൈം ടൈം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്. ഈ സമയത്ത് കയറുന്ന കൂടുതൽ യാത്രക്കാരും സ്ത്രീകളായിരിക്കും. ഈ സ്ത്രീകളെല്ലാം തന്നെ ഓർഡിനറി ബസ്സുകൾ അതായത് കെ എസ് ആർ ടി സിയെ ആശ്രയിച്ചു തുടങ്ങിയതോടുകൂടി വരുമാനത്തിൽ വലിയ തോതിലുള്ള കുറവ് വന്നിട്ടുണ്ട് എന്നാണ് പൊതുവെ പല ബസ് ഉടമകളും പറയുന്നത്. അത് ഒരു തരത്തിൽ വളരെ ശരിയാണ്. പ്രത്യേകിച്ചും ഗ്രാമവണ്ടി എന്ന പേരിൽ കെ എസ് ആർ ടി സി ഇപ്പോൾ നിരവധി സർവീസുകൾ നടത്തുന്നുണ്ട്. അതെല്ലാം തന്നെ ഫ്രീ ആയതോടുകൂടി ഈ ചില റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നടത്തിക്കൊണ്ടിരുന്ന പ്രൈവറ്റ് ബസ്സുകളിൽ ആളില്ലാത്ത ഒരവസ്ഥ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ 3 മാസത്തേക്ക് നൽകേണ്ട നികുതി ഒഴിവാക്കുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമപ്രകാരം ഒരു ജി ഫോം എന്ന് പറയുന്ന ഒരു അപേക്ഷ സമർപ്പിക്കും. ഈ വാഹനത്തിന് കാര്യമായ അറ്റകുറ്റപ്പണികൾ ഉള്ളതുകൊണ്ട് അടുത്ത 3 മാസം സർവീസ് നടത്തുന്നില്ല. അതിനാൽ 3 മാസത്തെ ത്രൈമാസ ടാക്സ് നികുതി ഒഴിവാക്കി തരണം എന്നുള്ളതാണ് ഈ ജി ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ എടുത്തിരുന്ന ബസ്സുകളുടെ എണ്ണം കൂടുന്നു എന്നാണ് പറയുന്നത്. പൊതുവെ സ്വകാര്യ ബസ് അസോസിയേഷനുകളെല്ലാം തന്നെ ഒരു നിവേദനവും സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ നിവേദനം എത്രമാത്രം യാഥാർത്ഥ്യബോധമുള്ളതാണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിവേദനത്തിൽ പറയുന്നത് ഇതാണ്, സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുക, എന്നിട്ട് സ്വകാര്യ ബസ്സുകൾക്ക് പണം മുടക്കിയവർക്ക് ഒരു ഓണറേറിയം പോലെ ഒരു ഇത് നൽകുക, സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ അവസരം ഉണ്ടാക്കുക. ഇതാണ് അവർ പറഞ്ഞ നിർദ്ദേശം. ഈ നിർദ്ദേശം പ്രായോഗികമല്ലെങ്കിൽ കൂടിയും ബജറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാന ബജറ്റിൽ ഈ ബസ്സുകളുടെ എല്ലാം ടാക്സ് 50% കുറച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ ചെറിയൊരു ആശ്വാസം മാത്രമാണ് എന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. അത് ഈ സൗജന്യം കൊടുത്ത് അവർക്കുണ്ടായ നഷ്ടം നികത്തുന്നതിന് തീരെ പര്യാപ്തമല്ല എന്നും അവർ പറയുന്നു. അവരെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത് എന്നാണ് ബസ് ഉടമകളും പറയുന്നത്. ഏതായാലും
1: സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന നേട്ടത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു. അതേസമയം ഈ സ്വകാര്യ മേഖലയുടെ ആശങ്ക കാണാതെ പോകുവാൻ വേണ്ടി സാധിക്കില്ല. മാത്രമല്ല, ഈ 3 മാസത്തേക്ക് ഇവർ ജി ഫോം കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിന് കിട്ടേണ്ട നികുതിയാണ് കിട്ടാതെ പോകുന്നത്. കെ എസ് ആർ ടി സിയിൽ ആവശ്യത്തിലേറെ നഷ്ടങ്ങൾ ഓൾറെഡി ഉണ്ടാകുന്നുണ്ട്.
0: തീർച്ചയായും ഇത് ഈ ഒരു പദ്ധതിയുടെ എക്കണോമിക് വയബിലിറ്റി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇതിന്റെ ഒരു പ്രായോഗികത എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ജോജോ നമുക്ക് വലിയ ചർച്ചകൾ വീണ്ടും ആവശ്യമാണ്. ഈ ഇതുമായി അനുബന്ധമായി ഉണ്ടാകുന്ന നികുതി നഷ്ടം ധാരാളമായി ഉണ്ടാകും. ഒരു മാസം ഏതാണ്ട് 3 കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് ഇത് സംബന്ധിച്ച് കുറവ് വരുന്നത്. ഈ 3 കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് അവർക്ക് തിരികെ നൽകേണ്ടി വരും. അങ്ങനെയുള്ള പല ഈ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സ്നോബോളിംഗ് ഇഫക്റ്റ് ധാരാളമായി ഉണ്ട് ഈ ഒരു വിഷയത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ബസ് ഉടമകൾ ഇതിങ്ങനെ പറയുന്നതും. അതായത് സർക്കാർ ലഭിക്കേണ്ട നികുതിയുടെ ഒരു ഭാഗം കൂടി ഇതിനകത്ത് ഇതിൽ നിന്ന് ഇല്ലാതാകുന്നത് എന്ന ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട സർക്കാരിന് ഒരു ചെറിയ സാവകാശം ബസ് ഉടമകൾ നൽകിയിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പുതിയ സമര പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്ത് വീണ്ടും ഒരു സ്വകാര്യ ബസ് സമരത്തിന് കൂടി കളമൊരുങ്ങുകയാണെന്നാണ് നമുക്ക് ഈ ഒരു പരിസ്ഥിതിയിൽ നിന്ന് മനസ്സിലാകുന്നത് ജോജോ.
1: തീർച്ചയായും പ്രിയദർശിനി, പദ്ധതി കൊണ്ട് കെ എസ് ആർ ടി സിക്കും സ്വകാര്യ ബസ് ഉടമകൾക്കും സാമ്പത്തികമായി നഷ്ടമുണ്ടാകുമെങ്കിലും സാധാരണക്കാരായ ഒട്ടേറെ സ്ത്രീകൾക്ക് ഇതുകൊണ്ട് നേട്ടമുണ്ടാകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ വിഷയം സർക്കാർ രമ്യമായി തന്നെ പരിഹരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എ എൻ കുമാരമംഗലമാണ് ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകളുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.
2: പഴയ പരിപാടികൾ വീണ്ടും കേൾക്കാം SBS ഓഡിയോ ആപ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ SBS സൗത്ത് ഏഷ്യനിൽ. ഇത് SBS മലയാളം.
1: ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് പുഴയിലൊരു കുളിയായാലോ? ഒറ്റയ്ക്കല്ല, 1000-ലേറെ ആളുകളുമൊത്ത്, അതും ഉടുതുണി പോലുമില്ലാതെ. ആശ്ചര്യപ്പെടേണ്ട, ടാസ്മാനിയയിലെ ഡവൻ നദിയിൽ വർഷം തോറും നടക്കുന്ന വ്യത്യസ്തമായ ഈ ശൈത്യകാല ആഘോഷം കഴിഞ്ഞ ദിവസം നടന്നു. ഹൊബാർട്ടിലെ ലോങ് ബീച്ചിൽ കഴിഞ്ഞ ദിവസം നടന്ന വാർഷിക ന്യൂഡ് സോൾസ്റ്റിസ് സ്വിം നീന്തലിന്റെ വിശേഷങ്ങളാണ് നമ്മളിനി കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. അഖിലശ്രീ ജയശ്രീ തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിന്റെ വിശേഷങ്ങൾ കേൾക്കാം.

0: വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിക്ക് ശേഷമുള്ള ആദ്യ സൂര്യോദയത്തെ വരവേൽക്കാനാണ് ഹൊബാർട്ടിലെ ഡർവൻ നദിമുഖത്ത് ആയിരങ്ങൾ ഒത്തുകൂടുന്നത്. ആദ്യം എല്ലാവർക്കും ഒരു അമ്പരപ്പ്, പിന്നെ ചിരികൾ, ആർപ്പുവിളികൾ, കയ്യടികൾ. പ്രായഭേദമന്യേ പുരുഷന്മാരും സ്ത്രീകളും വെള്ളത്തിൽ കുറച്ച് നിമിഷങ്ങൾ ചെലവഴിക്കും. തണുപ്പിനെ അതിജീവിച്ച് പുതിയ വെളിച്ചത്തെയും തുടക്കത്തെയും വരവേൽക്കുന്ന ഒരു പ്രതീകാത്മക ശുദ്ധീകരണമായാണ് പലരും ഈ അനുഭവത്തെ കാണുന്നത്. കരയിലേക്ക് തിരികെയെത്തിയാൽ ചൂടൻ പാനീയങ്ങളും തീ കായാനുള്ള സൌകര്യങ്ങളുമൊക്കെയായി സ്വീകരണം. രണ്ടായിരത്തി 2013 നൂറോളം ആളുകളുമായി ആരംഭിച്ച ഈ പരിപാടി ഇന്ന് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന ശൈത്യകാല ആഘോഷമായി മാറിക്കഴിഞ്ഞു. അന്ന് ടാസ്മേനിയ പോലീസ് പൊതുസ്ഥലത്തെ നഗ്നതാ പ്രദർശനം അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി പങ്കെടുക്കുന്നവരെ അറസ്റ്റ് ചെയ്യുമെന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു. എന്നാൽ ഇന്ന് അതേ പരിപാടി ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ശൈത്യകാല ആകർഷണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. ടാസ്മേനിയയിലെ പ്രശസ്തമായ മോണ മ്യൂസിയം സംഘടിപ്പിക്കുന്ന 12 ദിവസത്തെ ഡാർക്ക് മോഫോ ആർട്ട് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ ഏറ്റവും ജനപ്രിയമായ ചടങ്ങാണ് ഇത്. സാധാരണയായി ജൂൺ 21 അതിനോട് ചേർന്ന ദിവസങ്ങളിലോ ആണ് ഈ പരിപാടി നടക്കാറ്. ഇത് കേട്ട് ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വരട്ടെ. ഈ നീന്തലിൽ പങ്കെടുക്കണമെങ്കിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. സൌജന്യമാണെങ്കിലും സീറ്റുകൾ വളരെ വേഗം തീരും. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ടൗവലും ചുവന്ന സ്വിം ക്യാപ്പും ലഭിക്കും. പിന്നെ ഒരു പ്രധാന കാര്യം കൂടി, മൊബൈൽ ഫോണുകൾക്കും ക്യാമറകൾക്കും ബീച്ചിൽ പ്രവേശനമില്ല. അതിനാൽ ഒരു റീൽ എടുക്കാം, സെൽഫി പോസ്റ്റ് ചെയ്യാമെന്ന പ്ലാൻ ഇവിടെ നടക്കില്ല. ഔദ്യോഗിക ഫോട്ടോഗ്രാഫർമാർക്ക് മാത്രമാണ് ചിത്രങ്ങൾ പകർത്താൻ അനുമതി.
1: പ്രിയ ശ്രോതാക്കളെ, ആഘോഷിക്കുവാൻ എന്തെല്ലാം കാരണങ്ങളല്ലേ, എന്തെല്ലാം രീതികൾ. അപ്പോൾ ജീവിതം ആഘോഷിക്കാനില്ലെങ്കിൽ വ്യത്യസ്തത ഒക്കെ വേണ്ടവർക്ക് പറ്റിയൊരു ശൈത്യകാല ആഘോഷമാണ് ന്യൂഡ് സോൾസിസ് സ്വിം. ടാസ്മേനിയയിലെ ഡർവൻ നദിയുടെ കരയിലാണ് വർഷം തോറും ഈ വ്യത്യസ്തമായ ആഘോഷം നടക്കുന്നത്. അപ്പോൾ നമുക്ക് പതിവ് പോലെ മനോഹരമായ ഒരു ഗസലിലേക്ക് ഉമ്പായിയുടെ ശബ്ദം.

0: പ്രിയ ശ്രോതാക്കളെ, ഉമ്പായുടെ ശബ്ദത്തിലുള്ള മനോഹരമായൊരു ഗസലാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി ചെറിയൊരു ഇടവേള.
1: ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിനോദ പരിപാടികളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. SBS മലയാളം നിങ്ങളുടെ പുതിയ ഓൺലൈൻ ഹോം പേജ് ആക്കുക. sbs.com.au/malayalam. SBS മലയാളത്തിന്റെ പരിപാടികൾ നിങ്ങൾ ആസ്വദിക്കാറുണ്ടോ? എന്നാൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.

0: പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ജോജോ ജോസഫിനൊപ്പമാണ് നിങ്ങൾ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്കും വ്യാഴാഴ്ച രാത്രി 8 മണിക്കും ഞായറാഴ്ച രാത്രി 9 മണിക്കുമാണ് SBS മലയാളത്തിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ പരിപാടി കേൾക്കുവാൻ കഴിയുക. കൂടാതെ sbs.com.au/മലയാളം എന്ന വെബ്സൈറ്റിലൂടെ ഓസ്ട്രേലിയൻ വാർത്തകൾ ആധികാരികമായി മലയാളത്തിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് SBS ഓഡിയോ ആപ്പ് ഡൌൺലോഡ് ചെയ്യാം. നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് പോവുകയാണ്. മലയാളികൾക്ക് മുരിങ്ങ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് മുരിങ്ങയിലെയും മുരിങ്ങക്കായുമെല്ലാം. പക്ഷേ ഓസ്ട്രേലിയയിൽ അടുത്തിടെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്ററായ ഫസാൻസ് മുരിങ്ങ ഉൽപ്പന്നങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മുരിങ്ങയുടെ ഉൽപ്പന്നങ്ങൾ വാണിജ്യപരമായി വിൽക്കാൻ സാധിക്കില്ല എന്നാണ് ഫസാൻസ് പറയുന്നത്. ഭക്ഷ്യയോഗ്യമാണ് അല്ലെങ്കിൽ ശരീരത്തിന് കേടില്ല എന്ന് തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകളില്ല എന്നാണ് ഫസാൻസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മുരിങ്ങയുടെ വാണിജ്യപരമായ വിൽപ്പനയ്ക്കും അതിന്റെ ഇറക്കുമതിക്കുമെല്ലാം നിയന്ത്രണം കൊണ്ടുവന്നത് ഒട്ടേറെ ആളുകൾ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ സാമ്പാറിനെയും ഇല്ലെങ്കിൽ മുരിങ്ങത്തോരനെയും മാത്രമല്ല ഇത് ബാധിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ മുരിങ്ങ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അതിൽ മലയാളികളുമുണ്ട്. ടൗൺസ്വില്ലിന് സമീപത്തുള്ള എയറിൽ മുരിങ്ങ കൃഷി ചെയ്യുന്ന സാജൻ ശശി ഈ നിയന്ത്രണം അവരെ എങ്ങനെയെല്ലാം ബാധിച്ചിട്ടുണ്ടെന്ന് വിശദീകരിക്കുന്നത് നമുക്ക് കേൾക്കാം. സ്വാഗതം സാജൻ ശശി SBS മലയാളത്തിലേക്ക്.
1: നമസ്കാരം. നമസ്കാരം
0: സാജൻ. ഈ മുരിങ്ങയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന വാണിജ്യ നിരോധനത്തെ ഒരു കർഷകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
1: വലിയൊരു പ്രശ്നമാ. എന്നാലും നമ്മള് ഞാനൊരു പമ്മ കൾച്ചറിസ്റ്റാ. പെർമനന്റ് അഗ്രികൾച്ചർ നമ്മൾ ഒന്നായിട്ട് ഒരു മുരിങ്ങ മാത്രമായിട്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. മുരിങ്ങ നമ്മളെ മെയിൻ ക്രോപ്പ് ആയിരുന്നു. എന്നാൽ കൂടി നമ്മൾ ഇടവേളയായിട്ട് വെണ്ടയ്ക്ക, വഴുതനങ്ങ പല തരങ്ങൾ ചെയ്യുന്നുണ്ട്, ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം നമുക്ക് മുരിങ്ങ പോയാലും ഒരു നമുക്ക് ബാക്കപ്പ് ഉണ്ട്, പ്ലാൻ ബി പ്ലാൻ സി പോലെ. അപ്പൊ ഞങ്ങൾ

0: അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മുരിങ്ങ നമുക്ക് വലിയൊരു ഇൻകം ആയിരുന്നു. ഞങ്ങൾ പഠിച്ച് റിസർച്ച് ചെയ്തിട്ടാണ് ഇതിൽ ഇറങ്ങിയത്. ഞങ്ങൾക്ക് അതിന്റെ പ്രൂഫുകളുണ്ട്. ഓരോ പി എച്ച് ഡി പഠിച്ച ആൾക്കാരുടെ പ്രൂഫുകൾ നമ്മളെടുത്തുണ്ട്. ഇതിനിങ്ങനെ എന്തുകൊണ്ടാണ് ശരി നല്ലതെന്ന് നമുക്ക് നമുക്ക് അതിന് അതിന്റെ പുറകിൽ നടന്ന് കേസ് ചെയ്യാനൊന്നും സമയമില്ല, ജസ്റ്റ് സമയമില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ബി ഉണ്ട്, നമ്മുടെ പ്ലാൻ സി ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു എഞ്ചിനീയർ സിദ്ധിക്ക് നമുക്ക് അതിൻ്റെതായ വേറെ പ്ലാനുകളുണ്ട്. അപ്പം നമുക്ക് മുരിങ്ങ വിട്ട് അതിൻ്റെ ഇടവേളയിടവേള അതിന് വലുതാക്കി എടുക്കും. മാങ്ങ ചക്ക അതിലോട്ട് കോൺസെൻട്രേറ്റ് പുള്ളി ചെയ്യും. അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ.
1: ഓക്കെ, ഇപ്പൊ താങ്കൾ പറഞ്ഞു ഒത്തിരി ഇതിനെപ്പറ്റി പഠിച്ചിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയതെന്ന്. ഓസ്ട്രേലിയയിൽ ഈ മുരിങ്ങ കൃഷി എത്രത്തോളം ഉണ്ട്, അതിന്റെ ഒരു അതിനെപ്പറ്റി ഒന്ന് പറയുമോ?
0: ഓസ്ട്രേലിയയില് കെയിൻസ് ഭാഗത്ത് കുറെ പേര് ചെയ്യുന്നുണ്ട്. കെയിൻസിലെ കൗൺസിലെ ബോവനിലെ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് നല്ല നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റിൽ പോയി നോക്കിയാലും അറിയാം. റിസർച്ച് ചെയ്ത കുറെ പേര് മുരിങ്ങ കൃഷി ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയയും ചെയ്യുന്നുണ്ട്, ശ്രീലങ്കൻ ചെയ്യുന്നുണ്ട്, മലയാളികൾ നേപ്പാളികളും ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ പേര് ചെയ്യുന്നുണ്ട് ഈ കൃഷി. അവർക്കൊക്കെ എഫക്റ്റ് ആയിട്ടുണ്ട്. എന്നാലും ഇനിയിപ്പോ എങ്ങനെയാണ് അവരുടെ സ്റ്റെപ്സ് എനിക്ക് അറിയത്തില്ല. നമ്മൾ പിന്നെ ഡെയിലി ഓരോ ബിസി ആയി, കാരണം നമ്മൾ ഇത്ര അന്വേഷിക്കാൻ പോയില്ല. നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന, അപ്പൊ അതിനുവേണ്ടി ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങള്.
1: ഓക്കെ, പൊതുവെ നമ്മൾ വിചാരിക്കുന്നത് മുരിങ്ങക്ക മുരിങ്ങയില മാത്രമാണല്ലോ. ഇപ്പൊ നിങ്ങൾ ഇത് കൃഷി ചെയ്യുമ്പോൾ ഇത് മാത്രമാണോ വാണിജ്യാടിസ്ഥാനത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത്? നിങ്ങൾ എന്താണ് ഇത് ചെയ്യുന്നത്?
0: ഞങ്ങൾ മുരിങ്ങ ഇല പൊടിച്ച് പൗഡറാക്കി ഞങ്ങൾ മാർക്കറ്റിൽ കൊടുക്കുന്നത്. അതുകൂടാതെ മുരിങ്ങക്കായ മുരിങ്ങ എണ്ണ, മുരിങ്ങ സീഡിന്റെ എണ്ണ, അത് കോസ്മെറ്റിക് ആയിട്ട് ചെറിയ കമ്പനികൾ മേടിക്കുന്നുണ്ട്. അത് ഓയിൽ, പിന്നെ അതിന്റെ പശ, ചിലർ അതിന്റെ പശ, അത് ചിലർ അത് വാണിജ്യമായിട്ട് പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് ചികിത്സ കമ്പനി അതിന്റെ ചുമന്ന പശയുണ്ട്, അതിനകത്ത് ആ പശ ഉപയോഗിക്കും. പിന്നെ അതിന്റെ പൂകൾ ചില ചില ചെറിയ മാർക്കറ്റിലൊക്കെ അതിന്റെ പൂവും പൂ വിൽക്കാറുണ്ട്. അതിന്റെ ചെറിയ ഇളഞ്ഞ ഇത് ഫ്രൂട്ട്സ് അത് വിൽക്കാറുണ്ട്.
1: ഓക്കെ, ഈ ഫസാൻസിന്റെ ഈ ഒരു തീരുമാനം ഇപ്പോൾ കർഷകരെ എങ്ങനെയായിരിക്കും ബാധിച്ചിട്ടുണ്ടാകുക താങ്കളുടെ ഒരു അനുഭവത്തിൽ?
0: മൾട്ടിലെയർ അല്ലെങ്കിൽ നല്ലതായിട്ട് ബാധിച്ചു കാണും. ഞങ്ങൾ മൾട്ടിലെയർ ചെയ്യുന്ന കാരണം ഞങ്ങൾക്ക് അത്ര ബാധകയില്ല. ഞങ്ങൾക്ക് പ്ലാൻ ബി പ്ലാൻ സി ഉള്ള കാരണം ബാക്കിയുള്ളവരെ നല്ലതായിട്ട് ബാധിച്ചു കാണും. ഞാൻ സംസാരിച്ച അവർ അവര് ചിലരിപ്പോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവര് ഫോട്ടോ അയക്കുക, അതിന് ഇപ്പോ നമ്മുടെ പശുക്കൾക്ക് വേണ്ടി ഫോട്ടോ ഒക്കെ ആയിട്ട് അതിനെ അയക്കുക. അപ്പൊ ഉള്ള സാധനം തീർക്കണ്ടോ, ഓൾറെഡി ഉണ്ടാക്കി വെച്ചാൽ തീർക്കാൻ വേണ്ടി ഫോട്ടോ ആയിട്ടും അങ്ങനെ പശുക്കൾക്ക് വേണ്ടി അയക്കുക. ഫുഡ് മനുഷ്യന് വേണ്ടി ഫുഡ് അയക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ ഫോട്ടോ ആയിട്ടും ഒക്കെ അയക്കുക അതിന്.
1: അതായത് കാലിത്തീറ്റയായി ഈ മുരിങ്ങയുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുകയാണോ ചെയ്യുന്നത്?
0: ആ, അപ്പൊ കാലിത്തീറ്റ ആയിട്ട് അയക്കുന്നേ, നമ്മൾ അതിന് കൺസംപ്ഷൻ ഫോർ ഹ്യൂമൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ കാലിത്തീറ്റായിട്ട് അങ്ങ് ആ രീതിയിൽ അയക്കുന്നേ, ആ രീതി അയച്ച് തീർത്തോണ്ടിരിക്കുക ആൾക്കാര്.
1: അത് എത്രത്തോളം വലിയ സാമ്പത്തിക നഷ്ടം ഈ കർഷകർക്കുണ്ടാക്കും?
0: ഡിപ്പെൻഡ് അപ്പോൾ കെയിൻസിലൊക്കെ വലിയ, ഞങ്ങളെക്കാളും വലുതായിട്ട് ചെയ്യുന്നുണ്ട് കെയിൻസിലൊക്കെ. കെയിൻസിലും ബോവനിലൊക്കെ നമ്മൾ ഒത്തിരി വലുതല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ 20 കിലോ ഇതേ ഉള്ളൂ, 20 ഏക്കറേ ഉള്ളൂ. അതിനൊക്കെ വലിയ വലിയ ഏക്കറിൽ അവർ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ വൺ നഷ്ടമായിരിക്കും അവർക്ക്.
1: താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഒരു 20 ഏക്കറിലാണ് താങ്കൾ കൃഷി ചെയ്യുന്നത് എന്ന്, മുരിങ്ങ കൃഷി. അതിന് എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് താങ്കൾക്ക് ആവശ്യമായി വന്നിട്ടുണ്ടാകും, ഒരു ഒരു ഏകദേശം ഒരു കണക്ക് ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്നതിനായിട്ട്?
0: ഒരു $60,000 ആവും. സ്ഥലം അല്ലാതെ എക്സ്പെൻസ്, നമ്മുടെ പൈപ്പിക്കും ഇറിഗേഷനും സീഡ്സും, പിന്നെ നമ്മൾ ഉണ്ടാക്കി എടുത്ത സീഡ്സ്, പ്രത്യേക സീഡ് ഉണ്ടാക്കിയെടുത്ത നമ്മള് ജെനറ്റിക്കലി മോഡിഫൈ ജീമൊന്നും വരാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ ക്രോസ് ബ്രീഡ് ഒക്കെ ചെയ്ത് നമ്മൾ ഒരു സ്പെഷ്യൽ ബ്രീഡ് ഉണ്ടാക്കി എടുത്ത അതിന്. അപ്പൊ അതിനെല്ലാം കൂടെ ചിലവൊരു $60,000-$70,000 ആകാം പറയാം. സീഡും ഇറിഗേഷനും ഭൂമി കൂടാതെ, ഭൂമി വേറെ, അത് അത് ഒത്തിരി വിലയാവും. ഇത് മാത്രം ചിലവ് മാത്രം.
1: അപ്പോൾ അതിലും ലാർജ് സ്കെയിലിലാണ് കെയിൻസ് പോലുള്ള സ്ഥലങ്ങളിൽ മുരിങ്ങ കൃഷി നടക്കുന്നത് അല്ലേ?
0: ആ അതിന് അതിനൊക്കെ വലിയ ഭൂമിയിലൊക്കെ അതിനൊക്കെ വലിയ വൻ ഇതാ പ്രശ്നമാണ്. ഒത്തിരി വെബ്സൈറ്റും ഒക്കെ നോക്കിയപ്പോ അറിയാം, നമുക്ക് ഗൂഗിളിൽ ഇട്ടാ അറിയാം. ഇവിടെ തന്നെ കുറെ കമ്പനികളുണ്ട് ഇങ്ങനെ ക്യാപ്സൂളായിട്ടും ഓയിലായിട്ടും ഒക്കെ വിൽക്കുന്നത്. അപ്പൊ അവർക്കെല്ലാം വൻ നഷ്ടമാണ്.
1: സജൻ, ഈ ഓസ്ട്രേലിയയിൽ മാത്രമാണ് മുരിങ്ങയ്ക്ക് ഇപ്പോൾ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്, പക്ഷെ ഇതിന്റെ കയറ്റുമതി സാധ്യതകൾ എത്രത്തോളം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും?
0: കയറ്റുമതി ഭയങ്കര നല്ല ഡിമാൻഡുണ്ട്. യൂറോപ്പിലും ഒക്കെ നല്ല ഡിമാൻഡായതിന്, യൂറോപ്പിലും പല US കാലിഫോർണിയയിലൊക്കെ നല്ല ഡിമാൻഡായതിന് വൺ ഇതുണ്ട്. അയക്കാൻ പറ്റും, പല ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഒക്കെ വേണം, അതുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അയക്കാൻ പറ്റും. ഇവിടെ കൺസംപ്ഷൻ കുഴപ്പമാണ്. എന്നാലും പല രാജ്യത്തിൽ ഈവൻ സൗത്ത് ആഫ്രിക്കയിലും പല രാജ്യത്തും ഇവിടുന്ന് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഡിമാൻഡുള്ള സാധനമാണ്.
1: ഓക്കെ, ഈ ഒരു മുരിങ്ങ കൃഷി എന്നുള്ള രീതിയിലേക്ക് താങ്കളൊക്കെ കടന്നു വന്നു, ഇപ്പോൾ ഇതിനൊരു നിയന്ത്രണം വന്നിരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിശദീകരണം ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ?
0: നമ്മൾ ആരോടും പ്രതീക്ഷിക്കുന്നു.

0: കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ആളൊന്നും പ്രതീക്ഷിക്കുന്നത് ഞങ്ങളെ പ്ലാൻ ബി ഉള്ള കാരണം, ഇടവേള ചെയ്ത കാരണം, നമ്മൾ പമ്മ കച്ചി വിശ്വസിക്കുന്ന കാരണം നമുക്ക് ചെറിയ നഷ്ടങ്ങൾ നമ്മൾ ഇങ്ങനത്തെ വരും. ഇപ്പൊ ഒരു ഫ്ലഡ് വന്ന ഒരു പ്രശ്നമാണ്, വലിയ സൈക്ലോൺ വന്ന പ്രശ്ന, നമ്മളൊരു സൈക്ലോൺ കൂടെ വിചാരിക്കുന്നുള്ളൂ. ഒരു സൈക്ലോൺ വന്നു മറിഞ്ഞ് നമ്മൾ പിന്നെയും പിന്നെയും പാടുപെടുന്നു, പിന്നെ ഉണ്ടാക്കുന്നു, പിന്നെ കർഷകൻ അങ്ങനെയാ. കർഷകൻ ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാവും, നമ്മൾ അതിജീവിക്കും, പിന്നെ മുന്നോട്ട് പോകും.
1: ഇപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ കർഷകരുടെ കൂട്ടായ്മയ്ക്കോ സംഘടനകൾക്കോ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഈ ഫസാൻസിന് സമർപ്പിക്കാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും ഇളവുകൾ ഇനി ഭാവിയിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ?
0: ആ പ്രതീക്ഷിക്കുന്നുണ്ട്. പല കമ്പനികൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി. അപ്പം നമ്മൾ നോക്കട്ടെ എങ്ങനെയാണ്.
1: ഓസ്ട്രേലിയയിലേക്കുള്ള ഈ മുരിങ്ങക്കായുടെ ഇറക്കുമതി, നമ്മളൊക്കെ ഫ്രോസൺ ഐറ്റംസ് മേടിക്കാറുണ്ട്, അതിനെയൊക്കെ ബാധിക്കുമോ ഇത്?
0: അതിനെയൊക്കെ ബാധിപ്പിക്കും. ആ ഫ്രോസൺ ആയാലും എന്തുമായാലും മുരിങ്ങ ഫുഡായിട്ട് വിൽക്കാൻ പറ്റത്തില്ല ഇവിടെ.
1: അതേസമയത്ത് ഈ മുരിങ്ങപ്പൊടി ക്യാപ്സൂളായി വിൽക്കുവാൻ TGI അനുമതി ഉണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ കാണുന്നുണ്ട്. ഇതൊരു ഇത് രണ്ടും തമ്മിൽ ഒരു ഐറണി, ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നില്ലേ ഇത്?
0: ആ അതന്നെ, മെഡിക്കൽ ഇതിനായിട്ടൊക്കെ ഒക്കെ ഉപയോഗിക്കാന്നാ പറയുന്നത്. അങ്ങനെ നമ്മുടെ ഫുഡായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. അതാ എനിക്ക് കൺഫ്യൂഷൻ. മൊത്തം ക്ലിയർ ആയിട്ട് മറ്റേ അതിന്റെ ഇതിനകത്ത് മൊത്തം ക്ലിയർ ആയിട്ട് പറയുന്നില്ല അവർ എന്തുകൊണ്ടാ, എന്തുകൊണ്ട് ഇങ്ങനെ അനിമൽ സ്റ്റഡി നടത്തി, അനിമലിനകത്ത് പ്രശ്നം ഉണ്ടായി, അവർക്ക് അബോർഷൻ ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈവൻ ഓമയ്ക്ക കഴിച്ചാലും ഈ പ്രശ്നം ഉണ്ടാവും. ഓമയ്ക്കയുടെ കുരു, ഓമയ്ക്കയുടെ ഇത് കഴിച്ചാലും പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഓമയ്ക്ക ബാൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ സാധനം മാത്രം എടുത്ത് കാണിക്കുവാണെങ്കിൽ ആ എല്ലാ ചെടിക്കും അതിന്റെ പാർശ്വഫലം കാണും. കുള്ളു കഴിച്ചാല് കുറച്ച്, അങ്ങനെ ഓമയ്ക്ക പോലെ കപ്പയാല് കപ്പയ്ക്ക് അത് കപ്പടി അലക്കാൻ സയനൈഡ് ഉണ്ട്. അപ്പൊ കപ്പ ബാൻ ചെയ്യാം. കപ്പ സയനൈഡ് അലക്കാൻ സയനൈഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് മുരിക്കും ബാൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്റ്റഡി നടത്തിയാൽ നമുക്ക് ബാൻ ചെയ്യാൻ പറ്റും.
1: ഓക്കെ, ഈ ആവശ്യമായ പഠനങ്ങൾ ഇല്ലെങ്കിൽ രേഖകൾ പരിശോധിക്കാതെയാണോ ഫസാൻസ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്?
0: എന്റെ എന്റെ എന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ആണ്. ഞങ്ങൾ ഞാൻ ഈ തുടങ്ങുന്ന മുമ്പ് ഒത്തിരി റിസർച്ച് ചെയ്ത് പഠിച്ച് അറിഞ്ഞ് ആൾക്കാരെ കണ്ടും, എന്നിട്ട് ഞാൻ തുടങ്ങിയത്. അത് ഞാൻ ഒരു ഒരു വർഷം ഒന്ന് രണ്ട് വർഷം ഞാൻ റിസർച്ച് ചെയ്തിട്ടായി ഞാൻ തന്നെ തുടങ്ങിയത്. ഞാൻ എന്റെ റിസർച്ച് ഞാൻ ഇതുവരെ ഒരു കുഴപ്പം കണ്ടില്ല. ആ അധികമായിട്ട് എടുത്ത അധികമായ അമൃതം വശം എന്ന് പറഞ്ഞ പോലെ എന്റെ അകത്ത് തന്നെ സൈഡ് എഫക്ട് ഉണ്ട്. അതേ ഉള്ളൂ, വേറെ പാർശ്വഫലം ഒന്നുമില്ല ഇതിന്. ഗുണമല്ലാതെ വേറെ ഒന്നുമില്ല ഇതിന്.
1: ഈ ഒരു നിരോധനവുമായി ബന്ധപ്പെട്ട് മറ്റ് കർഷകരോട്, മുരിങ്ങ കർഷകരോടൊക്കെ സംസാരിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നോ?
0: സാഹചര്യം ഉണ്ടായി. കണ്ടുന്നു ഫുഡ്ഡുകാരെ വിളിച്ച് ചോദിച്ചു. ആ അവർ പറയുന്നത് അവരിപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്നത്. മുരിക്ക കാലൊക്കെ ഇപ്പോഴും വായിക്കുന്നുണ്ട് എന്നാ പറയുന്നത്, ഇങ്ങനെ ഈ ലേബിൾ വെച്ചിട്ട്.
1: ഓക്കെ, ഓസ്ട്രേലിയക്ക് ഉള്ളിൽ തന്നെയാണോ അതോ ഓസ്ട്രേലിയക്ക് പുറത്തേക്കോ?
0: ഉള്ളിൽ തന്നെ അയക്കുന്നേ, മുതൽ അവർ ഫോർഡർ ആയിട്ട് അയക്കുന്നേ. കാലിത്തീറ്റയായിട്ട്, നോട്ട് ഫോർ ഫുഡ്, നോട്ട് ഫോർ കൺസംപ്ഷൻ, ഫോർ ബൈ ഹ്യൂമൻ ബീങ്. അയക്കുന്ന സാധാരണ ട്രക്കില് മാർക്കറ്റിൽ പോകുന്നില്ല ഇപ്പോഴും.
1: ഓക്കെ, വളരെയധികം നന്ദി സജൻ ശശി. ഇത്രയും കാര്യങ്ങൾ, മുരിങ്ങ കർഷകരുമായി ബന്ധപ്പെട്ട ഇത്രയും വിവരങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് സംസാരിച്ചതിന്
0: താങ്ക് യു.
2: കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഞങ്ങളുടെ വെബ്സൈറ്റിലും ഫേസ്ബുക്കിലും SBS.com.au/മലയാളം സന്ദർശിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ SBS മലയാളത്തെ ഫോളോ ചെയ്യുക.
1: പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയൻ ഫുഡ് സേഫ്റ്റി റെഗുലേറ്ററായ ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് മുരിങ്ങ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം കൃഷിക്കാരെ എങ്ങനെയെല്ലാം ബാധിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ക്യൂൻസ്ലാൻഡിലെ ടൌൺസ്വില്ലിന് സമീപത്തുള്ള എയറിൽ മുരിങ്ങ കൃഷി ചെയ്യുന്ന സാജൻ ശശിയാണ് നിലവിലെ സാഹചര്യങ്ങളും കൃഷിക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകളുമെല്ലാം SBS മലയാളത്തോട് പങ്കുവച്ചത്. ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് കേൾക്കാവുന്നതാണ്. ഇതിനായി SBS.com.au/മലയാളം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി നമ്മൾ പതിവ് പോലെ മനോഹരമായ ഒരു ഗാനത്തിലേക്ക് പോവുകയാണ്. അതിനു മുൻപ് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിംഗ് പട്ടിക അറിയാൻ എല്ലാവർക്കും താൽപര്യമുണ്ടാകും. അടുത്തിടെ പുറത്തുവന്ന ഒരു ആഗോള റാങ്കിംഗ് പട്ടികയിൽ ആദ്യത്തെ 30 സർവകലാശാലകളിൽ 4 ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികൾ ഇടം പിടിച്ചിട്ടുണ്ട്. QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് പട്ടികയാണ്, അതേപ്പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അഖിലശ്രീ ജയശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ്സ് 2027 ആഗോളതലത്തിൽ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിംഗ് പുറത്തിറക്കിയത്. വിവിധ രാജ്യങ്ങളിലെ 1504 യൂണിവേഴ്സിറ്റികളുടെ പ്രകടനം വിലയിരുത്തിയാണ് പട്ടിക തയ്യാറാക്കിയത്. അക്കാദമിക് തലത്തിലെ പ്രകടനം, ഗവേഷണം, ഗ്ലോബൽ

0: എംപ്ലോയർ റെപ്യൂട്ടേഷൻ ആൻഡ് ഗ്രാജുവേറ്റ് ഔട്ട്കംസ്, സുസ്ഥിരത എന്നിവയാണ് QS റാങ്കിംഗിന്റെ മാനദണ്ഡങ്ങളായി പരിഗണിച്ചത്. ആഗോളതലത്തിൽ ആദ്യ 50 യൂണിവേഴ്സിറ്റികളിൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള 5 സർവകലാശാലകൾ ഇടം പിടിച്ചു. 19 സ്ഥാനത്തുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ സൌത്ത് വെയിൽസാണ് ഓസ്ട്രേലിയയിൽ ഒന്നാമത്. യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ 22 സ്ഥാനത്തും യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി 28 സ്ഥാനത്തും എത്തി. ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി 29 റാങ്കും മൊനാഷ് യൂണിവേഴ്സിറ്റി 31 റാങ്കും സ്വന്തമാക്കി. യൂണിവേഴ്സിറ്റി ഓഫ് ക്വീൻസ്ലാൻഡ് 40 റാങ്കും നേടി. ആഗോളതലത്തിൽ അമേരിക്കയിലെയും UKയിലെയും സർവകലാശാലകളാണ് ആദ്യ 3 സ്ഥാനങ്ങളിലുള്ളത്. US മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് ഒന്നാമത്. ഓസ്ട്രേലിയയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇതാദ്യമായാണ് ന്യൂ സൌത്ത് വെയിൽ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു സർവകലാശാല ദേശീയതലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി മെൽബൺ യൂണിവേഴ്സിറ്റിയും ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയുമായിരുന്നു ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തതായിരുന്നു ഈ റാങ്കിംഗ് എങ്കിലും നിലവിലിത് ആഭ്യന്തര വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനപ്രദമായ രീതിയിൽ മാറിയിട്ടുണ്ടെന്നാണ് QS അധികൃതരുടെ അവകാശവാദം. ഈ നേട്ടം രാജ്യത്തെ ആഭ്യന്തര വിദ്യാർത്ഥികൾക്ക് യാതൊരു പ്രയോജനവും ചെയ്യുന്നില്ല എന്ന വിമർശനവുമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ രംഗത്തെത്തി. പ്രാദേശിക തൊഴിൽ അവസരങ്ങളോ വിദ്യാർത്ഥികളുടെ സംതൃപ്തിയോ ഒന്നും ഈ ആഗോള റാങ്കിംഗിൽ മാനദണ്ഡമാകുന്നില്ല എന്നാണ് അധ്യാപകരുടെ ആക്ഷേപം. ചൈന ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കാനും അതുവഴി കോടികളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുമുള്ള മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് ഈ റാങ്കിങ്ങുകളെന്നും വിദേശ വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്ന ഉയർന്ന ഫീസ് ഉപയോഗിച്ചാണ് സർവകലാശാലകൾ ഗവേഷണം നടത്തുന്നതെന്നും അധ്യാപകർ ആരോപിക്കുന്നു. ഈ ഗവേഷണ മികവാണ് റാങ്കിംഗിൽ പ്രതിഫലിക്കുന്നത്. എന്നാൽ ഒരു സാധാരണ ഓസ്ട്രേലിയൻ വിദ്യാർത്ഥിക്ക് ആവശ്യമായ പഠന സൌകര്യങ്ങളോ മികച്ച അധ്യാപനമോ ഉറപ്പാക്കാൻ ഈ റാങ്കിംഗ് കൊണ്ട് സാധിക്കുന്നില്ല എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. റാങ്കിംഗിലും വരുമാനത്തിലും സർവകലാശാലകൾ മുന്നേറുമ്പോഴും കടുത്ത ചൂഷണത്തിനിരയാകുന്നത് അവിടുത്തെ ജീവനക്കാരാണെന്ന് വ്യക്തമാക്കുന്ന പുതിയ പഠന റിപ്പോർട്ടും അടുത്തിടെ പുറത്തുവന്നു. 42.1% ജീവനക്കാർ മാത്രമാണ് വിരമിക്കുന്നതുവരെ ഈ മേഖലയിൽ തുടരാൻ ആഗ്രഹിക്കുന്നത് എന്നും 18% പേർ ഉടൻ തന്നെ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നുവെന്നും യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ കാസലിലെ ഡോക്ടർ ജെസ് ഹാരിസിന്റെ നേതൃത്വത്തിൽ 31 സർവകലാശാലകളിലെ ജീവനക്കാരിൽ നടത്തിയ സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു.
1: പ്രിയ ശ്രോതാക്കളെ, അടുത്തിടെ പുറത്തിറങ്ങിയ ആഗോള യൂണിവേഴ്സിറ്റി റാങ്കിംഗ് പട്ടികയിൽ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികളുടെ സ്ഥാനം എന്താണെന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്. QS വേൾഡ് ആണ് ഈ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിംഗ് പട്ടിക പുറത്തിറക്കിയത്. പതിവ് പോലെ നമ്മൾ മനോഹരമായ ഗാനത്തിലേക്ക് പോകുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ആലാപനം KJ യേശുദാസ്.

ശ്രോതാക്കളെ, ശ്രീകുമാരൻ തമ്പി രവീന്ദ്രൻ, യേശുദാസ് എന്നിവരുടെ കൂട്ടുകെട്ടിൽ 1992 തരംഗിണി പുറത്തിറക്കിയ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ചെറിയൊരു ഇടവേളയിലേക്ക്. നിങ്ങൾക്കിഷ്ടമുള്ള പരിപാടികൾ കേൾക്കാനായി SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇന്നു തന്നെ. ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേയിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം SBS ഓഡിയോ ആപ്പ്.

0: പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയൻ തൊഴിലിടങ്ങളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലുമെല്ലാം ഇന്ത്യൻ വംശജർ കടുത്ത വംശീയ അധിക്ഷേപങ്ങൾക്കിരയാകുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തുവന്നിരുന്നു. ഇക്കാര്യത്തിൽ ഓസ്ട്രേലിയയിലുള്ള മലയാളികൾക്ക് എന്താണ് പറയാനുള്ളത്? മലയാളികൾ വംശീയ അധിക്ഷേപത്തിന് ഇരകളാകാറുണ്ടോ? ഈ വിഷയത്തെപ്പറ്റിയാണ് നമ്മളിനി കേൾക്കുന്നത്. ഓസ്ട്രേലിയയിലുള്ള വിവിധ മലയാളികളോട് അഖിലശ്രീ ജയശ്രീ സംസാരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
1: ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ജെയിംസ് ഒഡോണലിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സ്കാൻലാൻഡ് ഫൌണ്ടേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും പുതിയ മാപ്പിംഗ് സോഷ്യൽ കൊഹേഷൻ സർവേയിൽ ഓസ്ട്രേലിയയിലെ ഇന്നത്തെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് വളരെ നിർണായകമായ ചില വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. സർവേ പ്രകാരം ഓസ്ട്രേലിയയിലുള്ള 30% പേരും ഇന്ത്യൻ കുടിയേറ്റക്കാരോട് നിഷേധാത്മക നിലപാടാണ് പങ്കുവച്ചത്. കൂടാതെ ഏഷ്യൻ ആഫ്രിക്കൻ പശ്ചാത്തലമുള്ള 2 പേർ വീതം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വംശീയ അധിക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യക്കാരനായതുകൊണ്ട് തന്നെ ജോലിസ്ഥലത്ത് വർഷങ്ങളായി നേരിടുന്ന വേർതിരിവിനെക്കുറിച്ച് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരു സിഡ്നി മലയാളിയുടെ പ്രതികരണം കേൾക്കാം.
2: ഞാൻ ഇവിടെ ഒരു ഗവൺമെന്റ് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ ഞാൻ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളും ഇപ്പൊ നേരിട്ടോണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും, അത് ഒരു ഡയറക്റ്റ് റേസിസം എന്ന് നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷെ അത് ഇൻഡയറക്ട്ലി ആണ് അവർ കാണിക്കുന്നത്. ഇപ്പൊ നമ്മള് കുറച്ച് ടാസ്കുകൾ, അവർ നമുക്ക് അസൈൻ ചെയ്യുന്ന ടാസ്കുകൾ, നമ്മൾ അതിൻ്റെ അകത്ത് പുതിയ ഐഡിയാസ് കൊണ്ടുവന്നിരുന്നാലും അവർക്ക് നമ്മളെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ്. ഈവൻ ദോ ഞാൻ ആ ഗവൺമെന്റ് ഏജൻസിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോ ഓൾമോസ്റ്റ് 9 ഇയേഴ്സ് ആവുന്നു. എന്നിട്ട് പോലും ഈവൻ ആ ടീം ഫോം ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്റെ കരിയർ തുടങ്ങിയതാണ് ആ ഏജൻസിയിൽ. ബട്ട് സ്റ്റിൽ അവരുടെ സൈഡിൽ നിന്ന് ഇങ്ങനത്തെ നമ്മളെ ട്രസ്റ്റ് ചെയ്യാത്ത ഒരു സംഭവം ഞാൻ എപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു പുതിയ ഐഡിയ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാലും വേറെ ഏതെങ്കിലും ഒരു ഫോറിൻ നാഷണലോ അല്ലെങ്കിൽ ഇവിടുത്തെ തന്നെ സിറ്റിസനോ ആ സെയിം ഐഡിയ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിട്ട് അവരെ ഹിയർ ചെയ്യുന്ന രീതിയിലായിരിക്കും എപ്പോഴും. എനിക്ക് അങ്ങനെ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ്ലിയും അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു. വേർ ലൈക്ക് ഞാൻ പിച്ച് ചെയ്ത ഐഡിയ തന്നെ വേറൊരാള്, വേറൊരു ഫോറിൻ നാഷണൽ ആള് തന്നെ ആ സെയിം സാധനം, ഞാനൊരു മീറ്റിംഗിൽ പറഞ്ഞ സാധനം തന്നെ എടുത്ത് അവരുടെ അടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുപോയി അവരെ കൺസിഡർ ചെയ്തു. കാരണം നമ്മളാണ് ഈ ഐഡിയ കുറച്ച് നാളുകൊണ്ടേ പറയുന്ന ഈ ഐഡിയ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ ബേസിക്കലി ഇത് ജസ്റ്റ് ഒരു വൺ ഇൻസിഡന്റ് ആണ്. ഇത് അങ്ങനെ പലപ്പോഴും നടന്നിട്ടുണ്ട്. സോ വേർ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് ഇന്റൻഷണലി അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഹൈലൈറ്റ് ചെയ്തു എന്നിരിക്കട്ടെ, ഇത് ചിലപ്പോ നാളെ എന്റെ കോൺട്രാക്ടിങ്ങിനെ ബാധിച്ചേക്കാം. നാളെ അവര് ഓ നീ പ്രശ്നക്കാരനാണ് എന്ന് പറഞ്ഞ് എന്റെ കോൺട്രാക്ടിങ് സ്റ്റോപ്പ് ചെയ്തേക്കാം. സോ അങ്ങനെ ഒരു റിസ്ക് ഉള്ളത് കൊണ്ട് നമുക്ക് അത് ഒരു കൂടുതൽ പറയാനും പറ്റത്തില്ല.
1: മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരെക്കാൾ കൂടുതൽ ഭാഷയുടെ പേരിലും അല്ലാതെയും നേരിട്ട വേർതിരിവിനെ കുറിച്ചും അദ്ദേഹം പങ്കുവയ്ക്കുന്നു.
2: പിന്നെ രണ്ടാമത്തെ ഒരു സംഭവം ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, നാട്ടിൽ നിന്ന് മൈഗ്രേഷൻ ചെയ്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മള് IELTSഉം PTയും ഒക്കെ എഴുതിയിട്ടാണ് നമ്മൾ നമ്മുടെ ലാംഗ്വേജ് കവറപ്പ് ചെയ്തിട്ട് മൈഗ്രേഷനിലേക്ക് അപ്ലൈ ചെയ്ത് ഇങ്ങ് വരുന്നത്. പക്ഷേ വേറൊരു ഫോറിൻ നാഷണലോ അല്ലെങ്കിൽ ഇവിടുത്തെ തന്നെ ഒരു സിറ്റിസനോ അവരുടെ ഇംഗ്ലീഷും നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷും ആക്സെന്റ് തമ്മിൽ കുറെ വ്യത്യാസമുണ്ട്. സോ ഇതും ഞാൻ വർക്ക് പ്ലേസിൽ തന്നെ ഫേസ് ചെയ്തൊരു ഡിസ്ക്രിമിനേഷൻ ആണ്. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പിച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് പ്രസന്റേഷനിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് അവിടെ കുറയുന്നത് പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ പ്രസന്റ് ചെയ്തിട്ടില്ല എന്നല്ല, ഞാൻ ചെയ്തിട്ടുമുണ്ട്. ബട്ട് മോസ്റ്റ്ലി ഇവര് ചെയ്യുന്ന ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങും. എഴുതി ഡോക്യുമെന്റ് ഓ കുഡ് യു പ്ലീസ് പ്രിപ്പയർ എ ഡോക്യുമെന്റേഷൻ ഫോർ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റേഷൻ എഴുതി വാങ്ങിയിട്ട് അവര് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയും ഞാൻ കണ്ടിട്ടുണ്ട്.
1: മെൽബണിൽ ഊബർ ഓടിയിരുന്ന കാലത്ത് സംഭവിച്ച അനുഭവം പങ്കുവയ്ക്കുകയാണ് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത മറ്റൊരു മലയാളി.
3: ഞാൻ മെൽബണിലാണ്. അപ്പൊ ഞാൻ വന്ന സമയത്ത് ഊബർ സൈക്കിളാണ് എടുത്തിരുന്നത്. വരുമാനത്തിന് ഊബർ സൈക്കിൾ ഓടിച്ചിരുന്നു. അപ്പൊ ഒരു ദിവസം രാത്രി ഇതേപോലെ സൈക്കിൾ പത്തി കൂടെ പോയിരുന്നത്, സൈക്കിളും വാക്കിങ്ങും ഒരുമിച്ചുള്ള സ്ഥലത്തേക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഓപ്പോസിറ്റ് വന്നൊരു ആള് എന്നെ തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങളുടെ സൈക്കിൾ ഓടിക്കാൻ പാടില്ല, ഉന്തിക്കൊണ്ട് പോകണം. കൃത്യമായിട്ട് എഴുതിയിട്ട് ട്രാക്കുണ്ട്, അപ്പോൾ അങ്ങനെ ഉന്തിക്കൊണ്ട് പോകണം, ഞങ്ങൾ നടന്നുകൊണ്ട് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ സ്വാഭാവികമായിട്ട് വന്ന സമയത്ത് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ഇറങ്ങി, ഇറങ്ങിന്ന പുള്ളി ലൈറ്റ് ഓഫ് ചെയ്യും, വണ്ടി സൈക്കിളിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്യും, വണ്ടി സൈക്കിളിൻ്റെ ലൈറ്റ് ഇങ്ങനെ ഒടിച്ച് മടക്കി എടുത്തു, പക്ഷെ പറിച്ചെടുത്തായിരുന്നു പുള്ളി. എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഇവിടെ, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോക്കൂടെ, ഗോ ബാക്ക് ടു യുവർ കൺട്രി. പാസ് രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി പേടിച്ചു, ആരുമില്ല, നമുക്കറിയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ മുന്നേ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് അനുഭവിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുള്ളൂ. വേറൊരു രാജ്യം, പിന്നെ എന്താ പറയുക, ഇങ്ങനെ പെട്ടെന്ന് രാത്രിയിൽ ഒരാൾ വന്ന് ഇങ്ങനെയൊക്കെ പറയുക, ചെയ്യുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടായിരുന്നു. അത് വന്ന സമയത്ത് തന്നെ ഇങ്ങനെ നേരിടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കത്.
1: പേര് വെളിപ്പെടുത്തരുത് എന്ന ആവശ്യത്തോടെ കഴിഞ്ഞ വർഷം വംശീയ അധിക്ഷേപം നേരിട്ട് നാട്ടിലേക്ക് ചികിത്സിക്കാൻ പോയ കഥ പങ്കുവെക്കുന്നു ന്യൂ സൗത്ത് വെയിൽസിലുള്ള മറ്റൊരു മലയാളി യുവാവ്.
4: സാധാരണ വൈകുന്നേരങ്ങളിലൊരു നടക്കാൻ പോകുന്ന ഒരു സമയത്ത് നടന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ടൗണിനടുത്ത് വെച്ച് തന്നെ ഒരു പെട്രോൾ പമ്പിനടുത്ത്, പി പി പെട്രോളിയം സ്റ്റേഷൻ ഉണ്ട്, ആ പെട്രോളിയം സ്റ്റേഷന് അടുത്തെത്തിയപ്പോൾ അവിടെ ഒരു വാക്ക് വേ ഉണ്ട്. അതിൽ നടന്നു വരുമ്പോൾ തൊട്ടുപുറകിൽ ഒരാൾ വന്ന് ഹേയ് യോ എന്ന് വിളിച്ചു. ജസ്റ്റ് നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ ആദ്യമേ നമ്മുടെ മുഖത്തേക്ക് ഒരു പഞ്ചായിരുന്നു. അപ്പൊ ആ ഇടി കിട്ടിയപാടെ അതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു പഞ്ചായിരുന്നു. അപ്പൊ ആ പഞ്ച് കിട്ടിയപാടെ ഞാൻ നിലത്തേക്ക് വീണുപോയി. അപ്പൊ അത് അതിനുശേഷം ഞാൻ എണീറ്റപ്പോഴേ ഗോ ബാക്ക് യുവർ കൺട്രി എന്നുള്ള രീതിയിൽ അലറി വിളിച്ച് രണ്ടു പ്രാവശ്യം അത് പറഞ്ഞിട്ട് ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ജാക്കറ്റിൽ പിടിച്ച് നേരെ എന്നെ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അത് അപ്പൊ ഞാൻ റോഡിലേക്ക് പോയി എന്റെ ഒരു വലത്തെ തോളിൽ ഇടിച്ചാണ് വീണത്. നമുക്കങ്ങനെ എണീക്കാൻ, പെട്ടെന്ന് എണീക്കാനോ ഓടാനോ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. അപ്പം ഞാൻ അതിനുശേഷം എഴുന്നേക്കാൻ ശ്രമിച്ചെങ്കിൽ എന്റെ ഒരു ഷൂ, ആ സമയത്ത് ഒരു ഷൂ മാത്രം ആള് കൊണ്ടുപോയി. പിന്നീട് വീണ്ടും ആള് നമ്മുടെ മുഖത്തേക്ക് വന്ന് പഞ്ച് ചെയ്യാനും കിക്ക് ചെയ്യാനും തുടങ്ങി. അപ്പം ബൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു കിക്ക് ആകുമ്പോൾ നല്ല പവർഫുൾ ആയിട്ടാണ് നമുക്കത് കൊള്ളുന്നത്. അപ്പൊ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ സമയത്ത് എഴുന്നേറ്റ് ഓടാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. ഈ സമയത്ത് എന്റെ മൊബൈൽ നിലത്ത് വീണു. അപ്പം ഗിവ് മീ യുവർ ഫോൺ എന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കൊടുത്തില്ല. ഞാൻ വീണ്ടും അത് സ്ട്രോങ് ആയിട്ട് തന്നെ പിടിച്ചു വെച്ച് നിന്നു. പക്ഷെ അപ്പൊ അതിൽ ദേഷ്യം വന്നിട്ടായിരിക്കും ഒരു പക്ഷെ അതിലേക്ക് ഒരു ചവിട്ട് തന്നു ഫോണില്. അപ്പൊ അതൊരു ഡാമേജ് ആയി ഫോൺ. പിന്നീട് അതിന്റെ ദേഷ്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ദേഷ്യം കൂടുതലായതുകൊണ്ടായിരിക്കാം, നമുക്ക് ഒന്ന് കില്ല് ചെയ്യൂ എന്ന് പറഞ്ഞ് വീണ്ടും ശക്തിയായിട്ട് തൊഴിക്കാനും ഇടിക്കാനും തുടങ്ങിയത്. ഏകദേശം ഒരു 10-12 പഞ്ചുകളോളം മുഖത്ത് ഡയറക്റ്റ് ആയിട്ട് കിട്ടി. ദേഹത്തിന് പല ഭാഗത്തായിട്ട് തൊഴിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തു. പിന്നെ എന്തോ ഒരു കൃത്യമൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് റോഡിന് ഓപ്പോസിറ്റ് ഉള്ള ഒരു പെട്രോളിയം സ്റ്റേഷന്റെ കടയുണ്ട്, അതിലേക്ക് ഞാൻ ഓടി കയറുകയായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവര് കട തുറന്ന അകത്ത് കയറി ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോഴേ അവര് കട ലോക്ക് ചെയ്ത് ആംബുലൻസിനെയും പോലീസിനെയും വിളിച്ചു നിന്നു. പിന്നെ പ്രത്യേകിച്ചും നമ്മളെ സംബന്ധിച്ച് ശാരീരികമായി മാത്രമല്ല, പ്രത്യേകിച്ചും വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ.
1: രാജ്യത്തെ ഭവനക്ഷാമം, അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ, വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് എന്നിവയ്ക്കെല്ലാം കാരണം പുതിയ കുടിയേറ്റക്കാരാണെന്ന തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളാണ് കൂടുതലും. ഇതേക്കുറിച്ച്

0: ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പ്രസിഡന്റ് ഹ്യൂഡി ക്രെസ്റ്റർ നൽകുന്ന മുന്നറിയിപ്പ് കൂടി കേൾക്കാം. വർദ്ധിച്ചുവരുന്ന വംശീയതയും രാഷ്ട്രീയ ധ്രുവീകരണവും ഓസ്ട്രേലിയയുടെ സാമൂഹിക ഐക്യത്തെ തകർക്കുന്നുവെന്നും കുടിയേറ്റ സമൂഹത്തെ രാജ്യത്തിന് ഭീഷണിയായി ചിത്രീകരിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനിടെ രാജ്യത്തിന്റെ വളർച്ചയിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ പങ്കിനെക്കുറിച്ചും അടുത്തിടെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിയും വാചാലനായിരുന്നു.
1: And through generations of hard work and aspiration that have strengthened our economy and enhanced our society, not least, of course, all those wonderful small businesses that have benefited from the Indian diaspora. What these great Australians have done in the process is strengthen the important links between this land that is their home and future and the land of their extraordinary heritage. And I say to them, we're a better country because of you. My government will always stand up for you and your interests. We will reject any attempt to divide. And that is definitely worth noting that we need to celebrate the contribution that Indian migrants have made and will continue to make to this country.
0: വംശീയ അധിക്ഷേപങ്ങളുടെ റിപ്പോർട്ടുകൾക്കിടയിലും കുടിയേറിയെത്തിയ രാജ്യത്ത് ലഭ്യമാകുന്ന മികച്ച പിന്തുണയെപ്പറ്റിയും പലർക്കും പറയുവാനുണ്ട്. ഓസ്ട്രേലിയ ലഭിച്ച മികച്ച പിന്തുണയെക്കുറിച്ചും അവസരങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് ന്യൂ സൌത്ത് വെയിൽസ് ഗ്രേ സ്റ്റെയിൻസിലുള്ള ദീപക് ചിദംബരാനന്ദൻ.
2: ഞാനിപ്പോ 20 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരു മലയാളിയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിലുള്ള വംശീയ അധിക്ഷേപം ഇവിടെ ഞാൻ നേരിട്ടിട്ടില്ല. ഞാൻ ബോംബെയിൽ ജോലി ചെയ്യുമ്പം എന്നെ ഒരിക്കലും അവരൊരു ഇന്ത്യക്കാരനായിട്ട് കണ്ടിട്ടില്ല. എന്നെ ഒരു മദ്രാസിയായിട്ടും അല്ലെ സൗത്ത് ഇന്ത്യനായിട്ടും ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. ആ ഒരു ഡിഫറൻസ് വെച്ചിട്ട് എനിക്കിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടെ അങ്ങനല്ല നമ്മളെ ഒന്നും കാണുന്നത്. ഇവിടെ എല്ലാവർക്കും ഒരു ഫെയർ ഗോ ഉള്ളൊരു രാജ്യമാണ്. ലോകത്തിലെ ഇത്രയും സുന്ദരവും സമ്പൽ സമൃദ്ധവും ആയിട്ടുള്ള ഈ രാജ്യത്ത് വന്നിട്ട് നമുക്ക് ഇത് ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് വേണേൽ പറയാം. നമുക്ക് വേണ്ടതെല്ലാം നമുക്കിവിടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നമുക്ക് ഇച്ഛാശക്തിയും ഹാർഡ് വർക്കിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളെയൊക്കെ നോക്കിയാലും ഫെഡറൽ ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും ലോക്കൽ ഗവൺമെൻറ്റൊക്കെ ആണെങ്കിലും മറ്റുള്ള ഭാഷകൾക്ക് നൽകുന്ന ഒരു പ്രാധാന്യം എത്ര വലുതാണ്. ഇവിടുത്തെ മൾട്ടി കൾച്ചറൽ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. അതിനൊരു മിനിസ്ട്രി ഉണ്ട്. അതിനൊരു ഫങ്ഷനിങ് ബോഡിയുണ്ട്. അത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒത്തിരി ഫണ്ടിങ്ങുകൾ ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം പ്രൊമോട്ട് ചെയ്യാനായിട്ട്. ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ എല്ലാ സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കാനാണ്. അത് ഡെഫിനറ്റ്ലി അതുകൊണ്ട് ഉള്ള ബെനിഫിറ്റ്സ് നമ്മുടെ രാജ്യത്തിനുണ്ടാവും. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യങ്ങൾ ഒന്നായിട്ട് ഓസ്ട്രേലിയ ഇപ്പോഴും നിലനിൽക്കുന്നത്, അങ്ങനെ നടന്നുകൊണ്ട് പോകുന്നതുമൊക്കെ തന്നെ. ബോംബെയിൽ ചെന്നിട്ട് നമ്മൾ പറയുകയാണ്, നിങ്ങൾ ഇവിടുത്തെ സ്കൂളുകളിലൊക്കെ ലോക്കൽ സ്കൂളുകളിലൊക്കെ മലയാളം കൂടെ എല്ലാവരും പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനായിരിക്കും അവിടുത്തെ ആൾക്കാരെല്ലാം പ്രതികരിക്കുന്നത്? മറാഠികളെല്ലാവരും വലിയൊരു കലാപമായി മാറത്തില്ലയോ? പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ സ്കൂളുകളിലൊക്കെ ഇവിടുത്തെ സ്കൂളുകളിൽ ഇപ്പോൾ അറബിക് കൂടുതലിൽ കൂടുതലുള്ള അറബിക് പോപ്പുലേഷൻ കൂടുതലുള്ള സബർബിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അറബിക് ക്ലാസ്സുകളുണ്ട്. അതുപോലെ സ്പാനിഷ് സ്പെയിൻകാർ കൂടുതൽ അല്ലെങ്കിൽ ഇറ്റാലിയൻസ് കൂടുതലുള്ളത് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ ക്ലാസ്സുകളുണ്ട്. ഇപ്പം വിക്ടോറിയയിലൊക്കെ ഇപ്പം നമ്മൾ നോക്കിയാൽ അവിടെ ആണെങ്കിൽ തമിഴ് അതൊക്കെ എച്ച് എസ് സി വരെ പഠിക്കാം, സ്കൂളുകളിൽ പഠിക്കാം. പിന്നെ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് സ്കൂളുകൾ എല്ലാ, ഞാനൊരു കമ്മ്യൂണിറ്റി ലാംഗ്വേജ് സ്കൂളിൻ്റെ ഒരു പ്രധാനമായിട്ട് നടത്തുന്നതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കറിയാം എന്തെല്ലാം ഗവൺമെൻറ് പ്രോത്സാഹനമാണ് നമ്മുടെ ലാംഗ്വേജ് പ്രോത്സാഹിപ്പിക്കാനായിട്ട് തരുന്നത്. അവർക്കിതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ എല്ലാവരും ഇംഗ്ലീഷ് പറഞ്ഞാൽ മതിയല്ലോ. എന്താണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ഒരു ഫെയർനെസ്, ഹാർമോണിയസ്, നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം, നമ്മളുടെ ഒരു വേർതിരിവ്, ഇതൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അവരിതൊക്കെ കണ്ടിട്ടുള്ളത്. ഇത് ഇവിടെ പോലെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഇവിടെ ഉണ്ട്. ഇത്രയും ഡെമോക്രാറ്റിക് ആയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാം. നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലെങ്കിൽ ആർക്കും ഒരു വിഷമവും ഇല്ല.

പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയൻ തൊഴിലിടങ്ങളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലുമെല്ലാം ഇന്ത്യൻ വംശജർക്ക് നേരെ വംശീയ അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നുവെന്ന റിപ്പോർട്ടുകളുടെയും വാർത്തകളുടെയും എല്ലാം പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ മലയാളികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഈ റിപ്പോർട്ടോടെ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുകയാണ്. റിപ്പോർട്ടുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. പരിപാടികളെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിലയിരുത്തലുകളും വിമർശനങ്ങളുണ്ടെങ്കിൽ അതും SBS മലയാളത്തെ അറിയിക്കുക. SBS മലയാളത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിലയിരുത്തലുകളും വിമർശനങ്ങളുമെല്ലാം രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്മയും സന്തോഷവും നിറഞ്ഞ മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട പറയുന്നു. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്.